എന്നുയർവിലും മെന്താഴ്വിലും എന്നാത്തുമാ പാടും അല്ലേലൂയാം. എന്നുയർവിലും മെന്താഴ്വിലും എന്നാത്തുമാ പാടും അല്ലേലൂയാം.